0: തൊടർന്ന് സംഗമത്തിലെ
1: രാജാതിരാജൻ വീരാതിവീരൻ പണ്ടാരവന്നിയൻ വഴി വന്ന വേറം